ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം തരതരാല തരകനി ആനന്ദം അലരിഞ്ചേ സമ്പൂർണ്ണ വിനോദം സ്റ്റുഡിയോ ക്ലോക്ക്ലോ സമയം 10 గంటలు నాటి మేటి సినీ గీత మాలిక మధురిమ వింటారు.